വേപ്പിലെതന്നെ എടുത്തിടുവായി, വേദനെ തന്നെ തീർത്തിടുവായി, കുളന്തൈ പാറ്റിയം കൊടുത്തിടുവായേ ഡെൻവത്തായേ മാതാസീ, കുളന്തൈ പാറ്റിയം കൊടുത്തിടുവായേ ഡെൻവത്തായേ മാതാസീ.